0: ചെയ്തവരെ കേട്ടത് ഇന്ദ്രാണി മൂവീസ് വഴങ്ങിയ ഒരു ഊർല ഒരു രാജകുമാരി തെരപ്പട ഒളിച്ചിത്തിരം. ഇതിൽ നടത്തുന്നവർക്ക് കെ ബാക്യരാജ്, മീന, വിജയകുമാർ, ജനകരാജ്, നിർമ്മലാ മാൾ, സി ആർ സരസ്വതി, ശ്രുതി, ലിവിംഗ്സ്റ്റൺ, ചാർലി, കുമരിമുത്തു, നളിനികാന്ത് മറ്റും പലർ. ഇസൈ ഇളയരാജ, കഥൈ ഇയക്കം ബാക്യരാജ്.
1: நேயர்களே, நமது ஆகாஷ்வாணி புதுச்சேரி முதன்மை அலைவரிசையில் திங்கட்கிழமை முதல் வெள்ளிக்கிழமை வரை தினமும் மாலை 5 மணிக்கு பொன் மாலை பொழுது நிகழ்ச்சியில் பல பாடல்களை கேட்டு மகிழலாம்.